എന്നിരിക്കപ്പെടാതെ ഫോൺ ഇരിക്കപ്പെടാതെ ലാപ്ടോപ്പ് ഒന്നുമില്ല. ഉങ്ങൾക്കും ഇതുവരയ്ക്കും 50 വയസ്സ് 60 വയസ്സ് കുറുവാൻ തെരിഞ്ഞ ഒരാൾ എളുപ്പങ്ങേണ്ട എളുപ്പാട്ട കഷ്ടം കഷ്ടമാ ലേസ சொல்லுங்கள். நீங்க சூரத்துல் ஃபாத்திஹால இருந்து சூரத்துல் நாஸ் வரைக்கும் தலையில ஏத்தின ஒராள் உங்களுக்கு தேர்றது கஷ்டம். என்ன குர்ஆன் லேப்டாப் அழிஞ்சிடும், ஃபோன் இதெல்லாம் போயிடுமே. குர்ஆன் ரெக்கார்டு இங்கே தான், இங்கேயும் இங்கேயும் தான். ஹஸரத் ஜிப்ரீல் அலைஹிஸ்ஸலாம் ஸல்லல்லாஹு அலைஹி வஸல்லமுக்கு கற்றுக் கொடுத்த முறை அதுதான். ഖുർആൻ എങ്ങടെ കൽബില് തലയില് ഓടിട്ടിരിക്കുന്നു ഖുർആൻ. അതിനാണ്താൻ സൂറത്തുൽ മുർസലാത്തയാവത് ഇന്ന ഒരു മണിത്യാലത്തേക്ക് പ്രയോജനപ്പെടുത്തുങ്ങ. എന്ന ഭയാന ഇതാളെ കേട്ട് ഇതാളെ വിട്ടിട്ട് പോയി തരുമോ? ഇന്ന് ഖുർആൻ ഉടയില്ല, ഖുർആൻ ഉടയില്ല. എങ്ങടെ കടേശിയാവും ഇത് ഓതിട്ട് മൗത്തായിട്ടും ഇവിടെ ഭാഗ്യശാലിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടേശി തൊളുകയിൽ ഓതിന സൂറ പാരുങ്ങ്, വൽ മുർസലാത്തി ഉർഫ ഓതുങ്ങ്, ഫൽ ആസിഫാത്തി അസ്ഫ, വൻ നാശിറാത്തി നശ്ര, ഫൽ ഫാരിഖാത്തി ഫർഖ, ഫൽ മുൽഖിയാത്തി ദിക്ര, عذرا او نذرا انما توعدون لواقع فاذا النجوم طمست واذا السماء فرجت واذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. എത്തനാവത് മുതലാവത് എന്നെ സൊല്ലാ അല്ല. ഇതിക്കിടയിൽ തർജുമ സെഞ്ചിട്ട് പോലെ സുമ്മാ ഷോർട്ട് വിലക്കത്ത് സൊല്ലേ കാത്തിൻ മീത് അല്ല സത്യം സീറ. വൽ മുർസലാത്തി ഉർഫ, ഫൽ ആസിഫ, ഓർ കാത്തിരിക്കും. കാത്തിട വകൈകൾ ഇരിക്കും കാത്തിട. ഇപ്പോൾ ഉദാഹരണമാ തമിഴിലെ സൊല്ലണ്ട, ശ്രീലങ്കയിലെ കച്ചാൻ കാത്തും വാങ്ങ ഒരു കാത്ത് കേൾവിപ്പെട്ട് പി കച്ചാൻ കാത്ത്. ഒരു കാത്തിരിക്കുന്നത് എത്രയോ കാത്തിരിക്കുന്നു, അന്ത കാത്തെല്ലാം കുർബാനിലിരിക്കുന്നു. സബാൻ്റൊരു കാത്തിരിക്കും, സബ അല്ലാ ആദ് കൂട്ടത്തെ അളിച്ച് ദബൂറിൻ്റെ കാത്താൽ കാത്തുടേ വകൈകൾ ശരി. അതിലല്ല നാല് അഞ്ച് വകയാണ് അല്ലെങ്കിൽ നാല് വകയാണ് കാത്തിലെ സത്യം എന്നാണിതിൽ സത്യം ചെയ്തിട്ട് അല്ലാ സൊല്ലാൻ വാക്കളിച്ചതെല്ലാം നടക്കും. ഇന്നമാ തുവാദൂനല വാഖിയ, അല്ലാ വാക്കളിച്ചെല്ലാം നടക്കും. എപ്പം നടക്കും? ദ നക്ഷത്രത്തിക്ക് ഒളിയില്ലാമ പോവുമേ. ഫഈദന നുജൂമു തുമിസത് വഈദ സമാഉ ഫുറിജത്, വാണം വെടിക്കുമേ. അപ്പം എപ്പം? എതിർകാലത്തിൽ നടക്കുന്നത് ഖുർആൻ ചൊല്ലിയിരിക്കും. ഭയത്താട്ട് നക്ഷത്രം ഒളിയിലെന്ന് പോകും, വാനം വടിക്കുമെന്നാ ആർക്ക് ഭയം വരാ. അടുത്തത് വഇദൽ ജിബാലു നുസിഫത്, മലകളെല്ലാം ഇരുന്നിടത്തെ വിട്ട് നഗന്തിരും. അപ്പം നടക്കും ഇൻഷാ അല്ലാഹ് സൊല്ലാൻ. വഇദർ റുസുലു ഉഖിതത്, റസൂൽമാർകളെല്ലാം വാര നേരമത്. ഖുർആൻ ഇസ്ലാം അല്ലാഹ് പൊയ്യെന്ന് സൊല്ലവങ്ങ മുളിക്കിറ നേരം അല്ലാഹ് സൊല്ലാൻ. എന്ത് നാളേക്ക് അല്ലാ പിൻപ്പെടുത്തി വെച്ചിരിക്കാൻ? അതുതാൻ ഫസിൽ എന്നാൽ തീർപ്പ് വളങ്ങുന്ന നാൾ. ഖുർആനിലെ ഖിയാമ